0: 104.6. Even Illa Vibana. Take off Thursday. Take off Thursday. Take off Thursday.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് തേഴ്സ്ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടെ ഞാൻ ടാറിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലെ, ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അതിന്റെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണെന്നുള്ളത് അല്ലെ. രാവിലെ എഴുന്നേറ്റ് എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു എന്നുള്ളതിൽ ഒന്ന് ബേസ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു ദിവസത്തെ ഒരു ഫുൾ എനർജി എന്ന് പറയുന്നത്. മിക്ക ആൾക്കാരിപ്പോ ബ്രഞ്ച് എന്ന് പറയുന്ന ഒരു ടാസ്കിലേക്ക് പോകുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട്. ഇവരൊക്കെ ഫുഡിന്റെ കാര്യത്തിൽ ചില സമയത്ത് എപ്പോഴും വിട്ടുപോകുന്ന ഒരു ഫാക്ടർ ഉണ്ട്. കാരണം കൃത്യമായിട്ടുള്ള പ്രോട്ടീൻസ് എടുക്കുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ. സോ നിങ്ങൾ ഡയറ്റ് അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ട സപ്ലിമെന്റ്സും കൂടി നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് കൂടി ആലോചിക്കണം കേട്ടോ. സോ ഇന്നത്തെ ദിവസം വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് ടേക്ക് ഓഫ് തേഴ്സ്ഡേ ആദ്യത്തെ ട്രാക്ക് വെയിറ്റിംഗ് ആണ്.

0: Takeoff Thursday. Takeoff Thursday with RJ Thania.
1: കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
4: സ്റ്റേ ട്യൂൺഡ് വിത്ത്
2: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
1: വിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
2: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
1: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
2: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. 104.6. Hey, we're the Ella 5 on a takeoff Thursday.

0: Take Off Thursday.
1: കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 80s കുറച്ച് ഫോട്ടോസ് ആണെന്ന് തോന്നല്ലേ. ഇതുവരെ 80s ഫോട്ടോസ് ഒന്ന് ചാറ്റ് GPT ഒക്കെ വഴി AI ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇനിയും ബാക്കിയുണ്ടോ? ഇവിടെ എല്ലാം വൈബാണ്. എന്റെ അമ്മോ, ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരാഴ്ച ആയിട്ടില്ല തോന്നുന്നു, നിയർലി കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 80s ഫോട്ടോസ് നമ്മുടെ ഇപ്പോഴത്തെ കോലം വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലേ. ഞാനത് ചെയ്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ, എനിക്ക് തോന്നി ഞാൻ ഈ കാലഘട്ടത്തിലായിരുന്നില്ല ജനിക്കേണ്ടത്. ഞാൻ ജനിക്കേണ്ടിയിരുന്നത് 80s ഈ 80s ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫാഷൻ സെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആൾക്കാർ മാറി നിൽക്കുമെന്ന്. എന്റെ പൊന്നു, എന്നാ സെറ്റപ്പ്, എന്നാ ഗെറ്റപ്പ്, അടിപൊളി ലുക്കിലല്ലേ എല്ലാരെയും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗേൾസിന്റെ സംഭവങ്ങൾ നോക്കുമ്പോൾ കുറച്ചൊരു ബ്ലൂയിഷ്, പേർപ്പിളിഷ്, ഒരു പിങ്കിഷ് ടോണിലാണ് ഡ്രസ്സസ് ഒക്കെ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, എനിക്ക് എന്നെ കണ്ടപ്പോ ഭയങ്കര സൗന്ദര്യം തോന്നി കേട്ടോ. ഉള്ളത് പറയാമല്ലോ, ഭയങ്കര ഗ്ലാവർ തോന്നി. നേരെ ഒരു ടൈം മെഷീൻ ഒക്കെ കിട്ടിയ 80s പോയി ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് തിരിച്ചു വരാനൊക്കെ തോന്നിപ്പോയി. അപ്പോ ഇതുവരെ ട്രെൻഡ് പരീക്ഷിക്കാത്തവരുണ്ടോ? അല്ലെങ്കിൽ ഓ, എല്ലാരും ചെയ്ത സാധനം എനിക്ക് ചെയ്യാനായിട്ട് മൂടില്ലായിരുന്നു, അല്ലെങ്കിൽ എല്ലാരും ചെയ്തൊരു സാധനം ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നാണോ? അതുമല്ലെങ്കിൽ എത്ര ഫോട്ടോസ് ഞാൻ ചെയ്തു, ഞാൻ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു എൻ്റെ ഒരു സെറ്റ് ഓഫ് 80s ഫോട്ടോ. ഏത് കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഈ കൂട്ടത്തിൽ? എനി വേ, ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 80s ലുക്ക് അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.

0: ബ്രേക്ക്ഫാസ്റ്റിലെ ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും ഉണ്ട്. പിന്നെ ജസ്റ്റ് $20 കിഡിലും പുഫ് ലഞ്ചും ഉണ്ട്. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hassan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം Vibe ആണ്.
3: Take off Thursday. Take off Thursday.
0: നമ്മൾ ഈ 80s ഫോട്ടോ ചാറ്റ് ജി പി ടിയിലൊക്കെ വന്ന് ട്രെൻഡിങ് ആയ കാര്യമാണല്ലേ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടെ ഞാൻ അറിയാം, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലൈക്ക് നമ്മൾ എപ്പോഴും നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ലൈക്ക് നൊസ്റ്റാൾജിയ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ, അതാ ഈ 80s ഫോട്ടോസ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് ചാറ്റ് ജി പി ടിയിൽ പോയി കുത്തിയിരിക്കുന്ന പരിപാടി. എനിവേ, ഒരുപാട് ആൾക്കാർ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കതിനകത്ത് ഏറ്റവും എന്താ പറയാ, ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം തോന്നിയത് എന്താണെന്നറിയോ, നമ്മളുടെ ഈ പറയുന്ന ജെൻസി ജെൻ ആൽഫ കിഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു ടീംസ് ഉണ്ടല്ലോ, ഇവരെല്ലാമാണ് ഏറ്റവും കൂടുതൽ ഈ 80s ഫോട്ടോ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിപ്പിള്ളേർ, ജെൻസി ജെൻ ആൽഫ കിഡ്സ് ഒക്കെ കുറേ പേര് ഇത് റീക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു. നോർമലി അവർ നമ്മൾ 90s തൊണ്ണൂറിന്റെ വസന്തം, 80s വസന്തം, അല്ലെങ്കിൽ തന്ന വൈബ് തള്ള വൈബ് എന്നിട്ടുള്ള പ്രയോഗങ്ങൾ വഴി നമ്മളെ അടിച്ച് താഴ്ത്തുകയായിരുന്നു. പക്ഷേ സ്റ്റൈലിന്റെ കാര്യം വന്നപ്പോ ഈ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ കിഡ്സ് ഒക്കെ ദേ നമ്മളുടെ ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പഴയ സ്റ്റൈലിലേക്ക് പോകുന്നുണ്ട്. ഞാനൊരു 1998 December ബോണായിട്ടുള്ള ആളാ, അപ്പൊ എന്നെ പോലും ഇവിടെ നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ ഓ ഫുൾ നിങ്ങളൊക്കെ തള്ളവൈബാണ്, നിങ്ങളൊക്കെ വസന്തമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ ഒരു കസിനെ സ്റ്റാൻഡിൽ വിളിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ, ഓക്കെ നമ്മളെല്ലാരെയും ഭയങ്കര വസന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ വസന്ത കാലഘട്ടത്തിലെ ഫോട്ടോസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. കൂട്ടത്തിൽ ദേ നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ, അങ്ങനെ നമ്മളെ വസന്തമായി കാണുന്ന കുറച്ച് ആൾക്കാർ, അവർ ദേ ഇങ്ങനെ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി നാല് ഡയലോഗ് അടിച്ചിട്ട് തിരിച്ചു വാങ്ങേ.

0: വീട് വാങ്ങാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകൾ ഉണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വി നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: Vibe FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
2: ഫിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
2: എല്ലാതരം വിസകൾക്കും എംപ്ലോയ് അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്. കോൺടാക്ട് 021-800-893. Hey, but I love five on it. Take off Thursday.
3: Take off Thursday.
0: Take off Thursday.
4: അപ്പോ ഇതേ നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് ആസ്വദിച്ചൊക്കെ വരുമ്പോ ഇന്ന് September 10th ആണ്. ഇന്ന് ഒരു സൂപ്പർ ഹിറ്റ് പാടം റിലീസ് ആവുകയാണ്. ആൻഡ് മണ്ടാടി എന്ന മൂവിയാണ് റിലീസ് ആവുന്നത്. സൂര്യയും നമ്മുടെ സ്വന്തം മഹിമ നമ്പ്യാരും കൂടിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ആവേശത്തിലെ നമ്മുടെ സ്വന്തം ബിബിമോൻ പുള്ളിക്കാരനും ഒക്കെ ഇതാ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മലയാളികളൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു തമിഴ് പാനിന്ത്യൻ മൂവിയാണ് കേട്ടോ മണ്ടാടി എന്ന് പറയുന്നത്. സോ മണ്ടാടിയുടെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വിശേഷങ്ങൾ സൂര്യ ആവട്ടെ, നമ്മുടെ മഹിമ നമ്പ്യാരാവട്ടെ, സിനിമയെ കുറിച്ചുള്ളതൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ റീൽസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ടാടിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് എഴുതി അങ്ങോട്ട് ഇട്ടേക്കോട്ടോ. വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ടും ആരും മറന്നു പോകണ്ട. സോ എപ്പോഴും ഡു ഫോളോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും അതേപോലെ തന്നെ യൂട്യൂബ് പേജും. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് മൂവി വിശേഷങ്ങളൊക്കെ ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് നൽകുന്നതാണ് കേട്ടോ. സോ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ കേൾക്കാനും കാണാനും അറിയാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇത് എന്തായാലും മണ്ടാടി എന്ന മൂവി ഇതാ ഇവിടെ റിലീസ് ആവുകയാണ്. നമ്മുടെ എങ്ങനെയാണോ ഇന്ത്യയിൽ റിലീസ് ആവുന്നത് അതേപോലെ തന്നെ നമ്മുടെ ന്യൂസിലാൻഡിലും പടം റിലീസ് ആവുന്നുണ്ട്. സോ ഈ ഒരു വീക്കെൻഡ് അങ്ങനെ വെറുതെ കളയണ്ട കേട്ടോ. അതേ വേഗം പോയി മണ്ടാടി എന്നുള്ള നമ്മുടെ ഈ മൂവിയൊക്കെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മണ്ടാടി തരിക. കാരണം അത്രയും നല്ല ബഡ്ജറ്റിൽ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിഷർമാൻ ആൾക്കാരുടെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. അതേപോലെ ഒരു ബോട്ട് റേസ് ആണ് കാണിക്കുന്നത്. കടലിന്റെ എല്ലാ ഒരു സ്ട്രഗിളും നമുക്ക്, കടൽ മക്കളുടെ എല്ലാ സ്ട്രഗിളും നമുക്ക് എന്തായാലും ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഡു വാച്ച് ആൻഡ് നിങ്ങളുടെ വീക്കെൻഡ് മണ്ടാടിയുടെ കൂടെ അടിപൊളി ആവട്ടെ കേട്ടോ. ഓക്കെ.